0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
1: Om Namah Shivaya.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
1: Om Namah Shivaya.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, the 24/7 spiritual channel from shivam.org.
1: Om Namah Shivaya.

അപ്പൊരു ആകിന്റെ ബോധം അരങ്ങറിവാനുടൻ സാഹിന്റെ ബോധം തലവനെ നാടുവിൽ ആകിന്റെ അപ്പൊരു അക്കരയാകുമേ പറക്കിന്റെ ഒന്ന് പയനുര വേണ്ടൻ ഇറക്കിന്റെ കാലത്ത് ഈസനെ ഉൾകും സിറപ്പൊടു ചേരും